ആനാഥേന സംഗീ പരമാത്തേ നമോ ഭാനു ഭാനു നമോ ഭാനു ഭാനു നമോ ചന്ദ്ര ചന്ദ്രേ നമോ ഭാനു ഭാനി നമോ ഗീതി ഗീതേ നമോ താനു താനു നമോ നൃത്യ നിത്യ നമോ നാഥ നാഥേ നമോ പാനു പാനി നമോ ബാധു ബാധു അനംഗേ ആനാമേ സമസ്തി സ്വരൂപേ പ്രപഞ്ചേ പരമാത്തെ സമസ്തി വിഭൂതേ കലങ്കം വിനാ ലേഖലങ്കി സ്വരൂപേ നമോ സ്വരാജു രാജു സ്വരം പരം രൂപേ നമോ ജോഗ ജോഗ സ്വരം പ്രമുചിതേ നമോ രാജു രാജു സ്വരം പരം വിവൃതേ നമോ ശസ്ത്രപാണേ നമോ അസ്ത്രമാണേ നമോ പ്രമുജ്ഞാതാ നമോ ലോകമാതാ അപേക്ഷി അപർമി അഭോഗി അഭൂതേ നമോ ജോഗ ജോഗേശ്വരം പ്രമുജൂതേ നമോ നിത് നാരായണേ ക്രൂര കർമ്മേ നമോ പ്രേത പ്രേത ദേവേ സുധർമ്മേ നമ